മമതാമയ ബംനസക്പ മതമിസയമക താബിക്രേ ആകാശവാണി ശിൽജർ ഹൗജി മണിപുരി ദശന്തുകുപ താബിരസി ആകാശവാണി ശിൽജർ ഖുംദ്രാം ഒരുന്ന പൗപാജരി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിന ഹായ സർക്കാർ തബക്സിംഗ് ലൈബാക്കസിഗ നാഗരിക്സിംഗ് പുൻസി മയ പകട്ടൻമത മറുവൈബ തോദാങ് ലൗരി ബിഡിയോ കോൺഫറൻസ് കുഠാങ് ദങ്ങാരാങ് പങ്തോക്കിബ തരമാപ്പൻ സുബ റോസ്ഗാർ മേളാ തോരംദ വാങ്ങാങ്ലദുന പ്രധാനമന്ത്രി ഹായ് ലൈബാക് അസിന കർമ്മയോഗിസിംഗ് മഫം അചിത്പ താജബ തംലി മഖോയിന കഥോക്പക ലോയനന പങ്തോക്പ തബക് തോരംസിംഗ ലൈബാക് അസിബു ചോഖട്പഗി ലംബിദ ലംജിംഗദൗരിബനി മഹക്ന ഹായ് ഭാരത്കി നഹരോൾസിംഗ തബക് പിബ ഹെൻഗട്നബ അമസുംഗ് മഖോയ്ഗി ഹൈതോയ് സിംഗ്തോയ്ബ ക്യ മാലിയംഗി മിയാംദ ഉട്പ ഗംനബ സർക്കാർന അഖന്നബ മിയംഗ് സംഗ്ലി ലൈബാക് അസിഗി തോങാൻ തോങാൻമ മഫം നിപ്പു തരേത്ത പങ്തോക്കിബ തരമാപ്പൻ സുബ റോസ്ഗാർ മേളാ അസിദ നൗന തബക് ഖല്ലബ നഹരോൾ ലിസിംഗ് ജാംഖൈ മതോയ് ഹേൻബദ മഖോയ്ഗി തബക് ഹാബഗി അപ്പോയിന്റ്മെന്റ് ലെറ്റർ സിംഗ് ജെൻതോക്കി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അമേരിക്ക സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ അനിനാ ന്യൂ ദില്ലിക്ക് സേവാ തീർത്ഥത ഉണ ഇന്ത്യ യു എസ് കംപ്രിഹെൻസീവ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പിംഗ് മാലിയംഗി വാപ്പം കണക്കെ പ്രധാനമന്ത്രി ഓഫീസിന് താതോരപ്പ വാരോളമത ഹായ് ശ്രീ റൂബിയോന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിദ ലൈബാക് അനിഗി മറക്ത ങാക് സേൽ ടെക്നോളജി ലലോ നീതി സേൽ താതബ ഇനർജി സെക്യൂരിറ്റി കണക്ടിവിറ്റി മഹിമസിംഗ് അമസുംഗ് ലൈബാക് അനിഗി മ്യാം മറക്ത ലൈനബ മരി ഹേന ഫഗത്ഹന്നബഗി മതാംഗ്ദ ലൈരിബ ഫിവംസിംഗ് പൗദംഖി ശ്രീ മോദിഗി മൈക്കൈദഗി മാലിയംഗി ഒയ്ബ വാതോക് ക്യ ശാന്തി ഒയ്ന വാരി സാനദുന വാരോയിസിൻ പുറക്നബ തക്സിൻഖി രാജ്യസിഗി മനുങ്ചന ലൈബ ലഖിംപൂർ ജില്ലാഗി രൂപ്മണി ഗൌർന മാലിയംഗി ഖ്വൈദഗി വാങ്ബ മൗണ്ട് എവറസ്റ്റ് ചിങ്ദോൾ കാദുന രാജ്യ അസിത നതന ലൈബാക് അസിബുസു ചൗതോക്ചബ ഫവല്ലെ എവറസ്റ്റ് മൈപാക്ന കാബ ഖോങ്ജംഗ് അസിബു സിൻ ലാങ്കിബഗി മൈക്കൈദഗി ഖങ്ങൻബ മതുങ്ങിന ആസാംഗി ഭോനിത തിമുങ് പിഗിലു ചിങ്മഖാദ ഇൻഡോ ടിബെറ്റാൻ ബോർഡർ ഫോഴ്സ് കി കാലുപ് അസിന ഹൗകിബ സഗോൾസെ നുമിത്കി നുമിദാങ് പുങ് തരേത്ക മിനിറ്റ് നിപ്പുമങ താബ മതംദ എവറസ്റ്റ് കി ചിങ്ദോൾ കാണബ ഖോങ്ജംഗ് സംസിൻഖി ദോലദുദ അനൂപ് കുമാർ പത്മ ടുണ്ടു കപിൽ ദേവ് സ്റ്റേൻജിൻ കർളന ചിങ്ബ മിയോയ് ക്യ സരുഗ് യാഖി രൂപ്മണി ഗോർന മായ് പാക്പ അസിദ മഹാക്കി ജില്ലാദ കുമൈഗി സക്തം ലൗരെ മുഖ്യമന്ത്രി ഡാ ഹിമന്ത ബിശ്വ ശർമ്മണ എവറേജ് ചിങ്ദോന്ദ അഹാൻബോയ്ന മായ് പാക്ന കാബ രാജ്യസിഗി നുപി രൂപ്മണി ഗോർബു അമസുംഗ് മഹാക്കി തിമ്പു തകട്പ ഫോങ്ദോക്കി മഹാക്കി മായ് പാക്പ അസിന രാജ്യസിഗി ഹൗഗലക്ലിബ നഹരോൾസിംഗ്ബു പുനിങ് ശോയ്ദന തൊഗട്കനി ഹായ്ന മഹാക്ന ഹൈഖി രാജ്യ സർക്കാർഗെ അമൃത് സ്കീംഗി അനീശുവ താങ്കക്കി മഖാദ സഹർളം ചൗക്കനബ ലുപ കോട്ടി ചാനിപ്പാൻഗ ഹുമു മാതോയ് കൈതോക്ലെ മസീന പ്രകൽപ ജാംഖൈ നിപ്പാൻഗി തബക് പൈഖത്കനെ മുഖ്യമന്ത്രി ഡാ ഹിമന്ത ബിശ്വ ശർമ്മന സോഷ്യൽ മീഡിയാദ ങരാങ് ഹായബ മതുങ് ഇന്ന രാജ്യസിഗി സഹർളംദ നുങ്തിയൊയ്ബ പുൻസി മരൽഗി താക് വാങ്കക് ഹന്നബ പാന്തംദ പ്രകൽപസിംഗ് അസിഗി മഖാദ തക്നബ അഫബ ഇസിംഗി ഖുദോങ്ചാബ പിബ അമസുംഗ് മറുവൈബ ഇസിംഗ് തുംഫംസിംഗ്ബു സേങ്ദോക്നബനചിംഗ്ബ തബക് ക്യ പൈഖത്കനെ മുഖ്യമന്ത്രി ഡാ ഹിമന്ത ബിശ്വ ശർമ്മ ങരാങ് ന്യൂ ദില്ലിദ കേന്ദ്രഗി സേൽ തും മന്ത്രി നിർമ്മല സീതാരാമൻഗ ഉനദുന ഹൗകിബ മതംദ രാജ്യസിഗി